നമസ്കാരം, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, എടവ് മാസം 11 തീയതി, തിങ്കളാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ മഹിളാലയം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ഹഡ്ബെ നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ്ങേലൻ വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. നാളെ രാവിലെ 6:15 എം വി റാണിച്ചങ്ക ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി ബാരടാങ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി റാണിച്ചങ്ക നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 27-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. നിങ്ങൾ

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: Mm-hmm.

మహిళాలయం. എല്ലാ വനിതാ സുഹൃത്തുക്കൾക്കും മഹിളാലയം പരിപാടിയിലേക്ക് സ്വാഗതം.

സ്ത്രീകൾ ജീവിതത്തിൽ സ്വയം പര്യാപ്തത നേടേണ്ടുന്നതിന്റെ ആവശ്യകത ഏറെയാണ്. വനിതകൾക്ക് സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്ര അവരെ ശാക്തീകരിക്കുന്നതിനും അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പ്രാപ്തമാക്കുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പ്പാണ്. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, സ്ത്രീകൾ നിരവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഇക്കാലത്ത് സാമൂഹ്യ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സ്ത്രീകൾക്ക് ഇത് ശക്തമായ അടിത്തറ നൽകുന്നു. സാമ്പത്തിക സുസ്ഥിരത, വൈകാരിക ക്ഷേമം, വ്യക്തിഗത വളർച്ച ഇവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് തങ്ങളുടെ മുഴുവൻ കഴിവുകളും പ്രകടിപ്പിക്കുവാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും കഴിയും. ബാഹ്യഘടകങ്ങളാൽ തടയപ്പെടാതെ സ്വന്തം ലക്ഷ്യങ്ങളിലും അഭിലാഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തത വനിതകളുടെ വ്യക്തിഗത വളർച്ചയെയും വികാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സ്ത്രീകളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അതിനാൽ സ്ത്രീകളുടെ സ്വാശ്രയത്വം അവരുടെ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശാക്തീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അവർക്ക് പരമ്പരാഗത ലിംഗപരമായ ചട്ടക്കൂടുകളുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം നേടാനും വ്യക്തികളെന്ന നിലയിലും സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിലും അവരുടെ പൂർണമായ കഴിവുകളിൽ എത്തിച്ചേരാനും ഈ സ്വാശ്രയത്വം സ്ത്രീകളെ സഹായിക്കുന്നു.

പ്രിയ വനിതാ സുഹൃത്തുക്കളെ, മഹിളാലയത്തിൽ ഇനി പാചകരംഗമാണ്. നാടുമറന്ന ചില നാടൻ പലഹാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി പെരുവളം കായ. ഈ പലഹാരം തയ്യാറാക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കലരി 1/2 കിലോ, ചെറുപയർ പരിപ്പ് 1/2 കിലോ, ശർക്കര 1/2 കിലോ, 1/2 ലിറ്റർ വെള്ളം, കൊട്ടത്തേങ്ങ 1 ചെറുതായി നുറുക്കിയത്, 200 ഗ്രാം നെയ്യ്, 10 ഗ്രാം ചുക്കുപൊടി. പെരുവളം കായ പാകം ചെയ്യുന്ന വിധം: ഉണക്കലരിയും ചെറുപയർ പരിപ്പും വെവ്വേറെ വറുത്തു പൊടിക്കേണ്ടതാണ്. ശർക്കര വെള്ളം ചേർത്ത് ഉരുക്കണം. പാവ് വെള്ളത്തിൽ ഇറ്റുച്ചു നോക്കിയാൽ ഉരുണ്ടുവരുന്ന പരുവത്തിൽ തേങ്ങ അരിഞ്ഞത് ചേർത്ത് അടുപ്പിൽ നിന്ന് വാങ്ങുക. വാങ്ങി ഉടൻ തന്നെ പൊടിച്ചു വച്ചിരിക്കുന്ന അരിയും ചെറുപയർ പരിപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നെയ്യും ചുക്കുപൊടിയും ചേർത്തിളക്കി ചൂടാറും മുമ്പ് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി ഉപയോഗിക്കാം. അടുത്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മുറുക്കാണ്. മുറുക്ക് ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചരിപ്പൊടി വറുക്കാത്തത് 1 കിലോ, കടലമാവ് 1/2 കിലോ, കായം പൊടിച്ചത് 1 ചെറിയ സ്പൂൺ, ജീരകം പൊടിച്ചത് 1 ചെറിയ സ്പൂൺ, 100 ഗ്രാം ഉഴുന്നുപൊടി, പാകത്തിന് ഉപ്പ്, നെയ്യ് അല്ലെങ്കിൽ വെണ്ണ 50 ഗ്രാം, 2 ചെറിയ സ്പൂൺ എള്ള്, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: ഒരു പാത്രത്തിൽ പച്ചരിപ്പൊടിയും കടലമാവും ജീരകം പൊടിച്ചതും ഉഴുന്നുപൊടിയും ഉപ്പ് നെയ്യ് വെണ്ണ എള്ള് എന്നിവയും യോജിപ്പിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിക്കെന്ന പോലെ കുഴയ്ക്കേണ്ടതാണ്. ഈ മാവ് മുറുക്കു പിഴിയുന്ന സേവനാഴിയിലിട്ട് പിഴിഞ്ഞു നോക്കുമ്പോൾ ശരിയായി വീഴുന്നതാണ് മാവിന്റെ അയവ്. വെളിച്ചെണ്ണ തിളപ്പിക്കുക. ഒരു കണ്ണാപ്പ അല്ലെങ്കിൽ ഓട്ടത്തവിയിൽ അല്പം നെയ്യ് പുരട്ടി അതിൽ സേവനാഴിയിൽ നിന്നുള്ള മാവ് മുറുക്കിന്റെ ആകൃതിയിൽ വട്ടത്തിൽ പിഴിയുക. ഇനി കണ്ണാപ്പ വെളിച്ചെണ്ണയിൽ താഴ്ത്തി പിടിക്കുക. പിന്നീട് മറിച്ചിട്ട് വറുത്തെടുക്കുക. തുടർന്ന് അതിരസം തയ്യാറാക്കുന്ന രീതിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ശർക്കര 1/2 കിലോ, വെള്ളം 1/2 ലിറ്റർ, പച്ചരി കുതിർത്തു പൊടിച്ചത് 250 ഗ്രാം, എള്ള് 100 ഗ്രാം, നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്. അതിരസം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഇനി കേൾക്കാം. ശർക്കര വെള്ളം ചേർത്തുരുക്കി പാവാക്കുക. ഇതിലേക്ക് യോജിപ്പിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടിയും എള്ളും ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി വരട്ടി വാങ്ങുക. ഇത് ചെറിയ ഉരുളകളാക്കി വട പോലെ കനം കുറച്ച് പരത്തി ചൂടായ എണ്ണയിൽ വറുത്തുകോരുക. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, നാടുമറന്ന നാടൻ പലഹാരങ്ങളെക്കുറിച്ച് കേട്ടല്ലോ. കൃത്രിമമായ നിറങ്ങളും രാസവസ്തുക്കളും മറ്റും ചേർത്തുണ്ടാക്കുന്ന ജങ്ക് ഫുഡിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഇത്തരം രുചിയേറിയ വിഭവങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും സമാധാനം, സാംസ്കാരിക കൈമാറ്റം, കായിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലുമുള്ള ഫുട്ബോളിന്റെ പങ്ക് കണക്കിലെടുത്താണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റായ 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിന്റെ 100 വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ ദിനം ലോക ഫുട്ബോൾ ദിനമായി തിരഞ്ഞെടുത്തത്. 193 അംഗ ഐക്യരാഷ്ട്ര പൊതുസഭ 2024 മെയ് 7 എല്ലാ വർഷവും മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ പ്രമേയം പാസാക്കിയത്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക വികസനം, സമാധാനം എന്നിവയ്ക്കായി ഫുട്ബോളിനെ ഒരു മാധ്യമമായി ഉപയോഗിക്കുക എന്നതാണ് ലോക ഫുട്ബോൾ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ആകാശവാണി 90 വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം. പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആ സുദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1996 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മഹിളാലയം പരിപാടിയിൽ ഇനി ചിത്ര ആലപിച്ച ഗാനം, ചിത്രം വളയം.

പ്രിയമുള്ള മഹിളാ സുഹൃത്തുക്കളെ, മഹിളാലയത്തിൽ ഇനി സൗന്ദര്യരംഗം. ആരോഗ്യമില്ലാത്ത മുടിക്ക് പുതുജീവൻ നൽകാൻ പോഷക സമ്പുഷ്ടമായ ഇതാ ചില പൊടിക്കൈകൾ. അശാസ്ത്രീയമായ പരിചരണവും അമിതമായി വെയിലേൽക്കുന്നതുമെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ തകരാറിലാക്കും. പോഷകങ്ങളടങ്ങിയ പായ്ക്കുകളും ലേപനങ്ങളും മുടിക്ക് ആരോഗ്യവും സൗന്ദര്യവും നൽകും. മാസത്തിലൊരിക്കൽ പ്രകൃതിദത്തമായ ഘടകങ്ങൾ അടങ്ങിയ പായ്ക്കിടുന്നത് മുടി വളരാനും സഹായിക്കും. പായ്ക്കിടുന്നതിനു മുമ്പ് ഷാമ്പുവോ താളിയോ മറ്റോ ഉപയോഗിച്ച് ശിരോചർമ്മവും മുടിയും വൃത്തിയാക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിന് ഫലപ്രദമായ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ മുടി ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ഇടതൂർന്നു വളരാൻ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ്. 2 വലിയ സ്പൂൺ പ്രോട്ടീൻ ക്രീം എടുക്കുക. ഇതിൽ 2 സ്പൂൺ ബീൻസ് അരച്ചത് ചേർക്കുക. ഷാമ്പു ചെയ്ത് വൃത്തിയാക്കിയ ശേഷം തലമുടി 80% ഉണങ്ങുമ്പോൾ ഈ മിശ്രിതം ശിരോചർമ്മത്തിലും മുടിയിലും പുരട്ടാം. 15 മിനിറ്റിന് ശേഷം ഒരു ടവൽ ചൂടുവെള്ളത്തിൽ മുക്കി തലയിൽ ചുറ്റേണ്ടതാണ്. 15 മിനിറ്റിന് ശേഷം ചൂട് മാറിക്കഴിഞ്ഞാൽ മുടി കഴുകി വൃത്തിയാക്കുക. മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ നൽകുവാനും ആരോഗ്യവും കരുത്തുമുള്ള മുടി വളരാനും ഇത് സഹായിക്കും. 3 സ്പൂൺ ആവണക്കെണ്ണയിൽ 3 സ്പൂൺ മുട്ടവെള്ളം ചേർക്കുക. ഇത് ശിരോചർമ്മത്തിൽ പുരട്ടി 30 മിനിറ്റിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇത് മുടിയുടെ അറ്റം വിളരുന്നത് തടയാൻ ഉത്തമമാണ്. വിറ്റാമിൻ ഇ ടാബ്ലറ്റ്, 1 വലിയ സ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബദാം എണ്ണ ഇവയിലേതിലെങ്കിലും ഒന്നിൽ ചേർത്ത് പുരട്ടുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് വരണ്ട മുടിയെ സുന്ദരമാക്കുകയും അറ്റം പിളരുന്നത് തടയുകയും ചെയ്യും. ഇനി ഹെയർ പായ്ക്കിനെ കുറിച്ച് കേൾക്കാം. ഹെന്ന പൗഡറിൽ 1 വലിയ സ്പൂൺ ഫ്ലേഗി അരോമ ഓയിലും 1 വലിയ സ്പൂൺ തൈരും വെളിച്ചെണ്ണയും ചേർക്കുക. ഇത് മിശ്രിതമാക്കി ശിരോചർമ്മത്തിൽ പുരട്ടി 30 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. 2 വലിയ സ്പൂൺ തേൻ, ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത് ശിരോചർമ്മത്തിലും മുടിയിലും പുരട്ടുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. വെയിലേറ്റ് മുടിക്കുണ്ടായ കേടുപാടുകൾ അകറ്റാൻ ഇത് വളരെ സഹായകമാണ്. നാരങ്ങ നീര്, ഒലീവ് ഓയിൽ, വെള്ളം എന്നിവ ചേർത്ത് ശിരോചർമ്മത്തിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം ഷാമ്പു ചെയ്ത് കഴുകിക്കളയുക. ഇത് ശിരോചർമ്മത്തിലെ ചൊറിച്ചിൽ മാറാൻ സഹായിക്കും. 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് ചൂടാക്കുക. കറുപ്പ് നിറമാകുമ്പോൾ ചെറു ചൂടോടെ തലയിൽ തേച്ചു പിടിപ്പിക്കുക. ഇത് മുടികൊഴിച്ചിൽ അകറ്റാൻ ഉത്തമമാണ്. പാറി പറന്ന് കിടക്കുന്ന മുടി എണ്ണ തേച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ഷാമ്പു പുരട്ടേണ്ടത്. ഷാമ്പു കഴുകിക്കളഞ്ഞ്

ടവൽ കൊണ്ട് ഉണക്കിയ ശേഷം കണ്ടീഷണർ പുരട്ടുക. വലിയ പല്ലുള്ള ചീപ്പ് കൊണ്ട് ചീകിയാലേ കണ്ടീഷണർ എല്ലാ മുടികളിലും എത്തൂ. ഇത് കഴുകി കളഞ്ഞ് ഉണങ്ങിയ ശേഷം സീറം പുരട്ടണം. പുറത്തു പോകുന്നതിന് മുമ്പ് സീറം പുരട്ടിയാൽ മുടി പാറിപ്പറക്കില്ല. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, ഇനി കഴുത്ത് സുന്ദരമാക്കാനുള്ള ചില എളുപ്പവഴികൾ കേട്ടോളൂ. ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ടേബിൾ സ്പൂൺ വെള്ളരിക്കയുടെ നീര്, ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട എന്നിവ 5 ടേബിൾ സ്പൂൺ പാലിൽ നന്നായി യോജിപ്പിച്ച് ദിവസവും കഴുത്തിൽ പുരട്ടേണ്ടതാണ്. ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകാം. ചുളിവുകളും കറുത്ത പാടും നീങ്ങും. ഒരുപിടി ഉലുവ അരച്ച് തൈരിൽ ചേർത്ത് കഴുത്തിൽ പുരട്ടുക. ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം. കഴുത്തിന് നിറമേറും. ഒരുപിടി കറുത്ത മുന്തിരി പിഴിഞ്ഞ നീരും 1/2 ടീസ്പൂൺ വിനാഗിരിയും 4 ടീസ്പൂൺ പനിനീരും യോജിപ്പിച്ച് കഴുത്തിൽ പുരട്ടുക. 15 മിനിറ്റിന് ശേഷം കഴുകാം. കറുത്ത പാട് മാറും. പഴുത്ത പപ്പായ നീരിൽ 1 ടീസ്പൂൺ ഇന്ദുപ്പും 1 നുള്ള പച്ചകർപ്പൂരവും കലർത്തി കഴുത്തിൽ പുരട്ടുക. ആഴ്ചയിൽ 2 തവണ ഇങ്ങനെ ചെയ്താൽ കഴുത്തിലെ കറുപ്പ് നിറം പാടെ മാറിക്കിട്ടും. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, മുടിയുടെയും കഴുത്തിൻ്റെയും സൗന്ദര്യം കൂട്ടാനുള്ള പൊടിക്കൈകൾ കേട്ടല്ലോ. സൗന്ദര്യരംഗം സമാപിക്കുന്നു. തുടർന്ന് ഈ ഗാനം മറക്കുമോ, ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം.

പ്രിയ സുഹൃത്തുക്കളെ, ചായ കുടിക്കരുത്, കോഫി കുടിക്കരുത് എന്നൊക്കെയാണല്ലോ നാം ഇപ്പോൾ കേൾക്കുന്നത്. കാപ്പി കുടിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് ശാസ്ത്രകാരന്മാരുടെ ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ ചായയുടെ കാര്യത്തിൽ ശുദ്ധമായ ചായ കുടിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഒരു ഗ്ലാസ് ഓറഞ്ച് നീരിനേക്കാൾ ഗുണം ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായയാണെന്നാണ് പുതിയ കണ്ടെത്തൽ. പക്ഷേ മായം ചേരാത്ത നല്ല ചായയായിരിക്കണമെന്ന് മാത്രം. ഇതിന് ഔഷധ ഗുണവും ആരോഗ്യ സംരക്ഷണ ശേഷിയുമുണ്ട്. ഓറഞ്ചിലും തേയിലയിലും മറ്റു പഴവർഗ്ഗങ്ങളിലും പോളിഫിനോൾസ് എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം, രക്താതിസം

പ്രിയ സുഹൃത്തുക്കളെ, ചായ കുടിക്കരുത്, കോഫി കുടിക്കരുത് എന്നൊക്കെയാണല്ലോ നാം ഇപ്പോൾ കേൾക്കുന്നത്. കാപ്പി കുടിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് ശാസ്ത്രകാരന്മാരുടെ ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ ചായയുടെ കാര്യത്തിൽ ശുദ്ധമായ ചായ കുടിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഒരു ഗ്ലാസ് ഓറഞ്ച് നീരിനേക്കാൾ ഗുണം ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായയാണെന്നാണ് പുതിയ കണ്ടെത്തൽ. പക്ഷേ മായം ചേരാത്ത നല്ല ചായയായിരിക്കണമെന്ന് മാത്രം. ഇതിന് ഔഷധ ഗുണവും ആരോഗ്യ സംരക്ഷണ ശേഷിയുമുണ്ട്. ഓറഞ്ചിലും തേയിലയിലും മറ്റു പഴവർഗ്ഗങ്ങളിലും പോളിഫിനോൾസ് എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം, സന്ധിവാദം തുടങ്ങിയവ തടയാൻ ഇതിന് കഴിയുന്നു. ചായയിൽ മധുരം ചേർക്കാതിരിക്കുന്നതാണ് ഗുണകരം. ഇതോടുകൂടി ഇന്നത്തെ മഹിളാലയം പരിപാടി സമാപിക്കുന്നു. എല്ലാ വനിതാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.